0: റൈറ്റ് എന്നാ കപ്പിന്റെ ധാവാ ദുലഹ പ്രധാന പ്രതിവികാശയുടെ മധുരിയ അപ്പി വിനാടി ദക്ക തീനോതാവ് ഹരദ്
1: ഹരി
0: മോ ദോരഗത പ്രിയ സൂര്യസേനക സിന്ധു
1: ഹരിമാരും

0: ಅದೇ ಲೋಕಲ್ ಅಮಾದಿನಿ ಉನಾಟ್ ಒಬ್ಬ ಅಪಿತ್ತೆಕ್ ಲೋಕಲ್ ಅಮಾದಿನಿ ಸಮರನ್ ನಿನ್ನೋಡ ಸೆನಸುರಾದ
1: ಸೆನಸುರದ ಸೆನಸುರಾದ ಅಕ್ಟೋಬರ್ ತೊಂಗು ಏನಿದ
0: ಸೆನಸುರ ಲಬಲ ದಿನ್ನಿ
1: ಸೆನಸುರ ಲಬಲ തൂങ്ങുവനിത് എന്നൊന്ന് ഹരിത് പൂഞ്ചി പൊടൊത്തേക്ക് ഉദയാട്ടായി തിഹേ ഇന്ന് ഹവാസ് വെനക്ക് അമ്മ പുൽവാങ്ങുയാണ്ട് തരംഗക്കരന്ന് ത്യാഗി ദിനാകന്ന് സത്രുവേന് സത്തു ബലന്ന് മേ ഹമ അവസ്ഥാവട്ട് തീരുന്നു ഇതി പറക്കു വേണ്ടോ ഇതാ കളിയും മേവില്ല ഇന്നത്
0: ආවත් සෙල්ලම් කරන්න පුළුවන් විනෝද වෙන්න පුළුවන් සතුරු වෙන්න පුළුවන් දෝත පුරා තෑගි අරගෙන යන්නත් ඔබට පුළුවන්.
1: ඔව්.
0: රයිට්.
1: හරි.
0: එස එන්න නොවරදවාම
1: දසුන තෙනවලු.
0: මමත් තෙනවා. අපේ දවස් අපි සමරන්නේ. කවුද සමරන්නේ?
1: ඒකනේ.
0: අනිවාර්යෙන්ම එන්න ඔයා.
1: හරි.
0: රයිට්. තෑගි හිම ඔක්කොම ලෑස්තිනේ.
1: ලෑස්ති ලෑස්ති ඒවා
0: හරි. අපේ නන්දලා මාමලා ඔක්කොම ටික එකතු වෙලා තෑගි ලෑස්ති කරනවා
1: මම දැක්කා. හරි.
0: එස දූල පුතාලට අපි වගේ තැයි ගොඩක් අරගෙන යන්න පුළුවන්.
1: එදා දෙන්න.